ആകാശവാണി ഇംഫാൽ ഹൗസിക് ലാൻഡോക്ചരി മണിപ്പൂരി ഫിൽമി സൈസിംഗ് മഥങ് മഥങ് ഒയ്ന ഖുരോഗ് യഹമ്മദ ലൗബിരസി ഓജാദ ഹൈബ ഫിൽമ സിദഗി പുഷ്പരാണിഗി നായ്ട്ടും ഖൊഞ്ചൽദ ഭൂമി താങ്ന സൈരിംഗ്ബ രാജേശ്വരിന സൈരാംഗ് ബിസൈ